0: തിലകവർദ്ധന ടെക്സ്റ്റൈൽസ്, അസീമാന്തിക അവകാശയ്ക്ക് അപൂർവത്വ അത്യതിന്ന് ശ്രീലങ്കാവിലെ അനർഘതമ നിമാവേ വിശാലതമ പ്രമാണി പോസിലിൻ ടൈൽ എകത്വ മജസ്റ്റിക ലങ്ക ടൈൽസ്.
1: യുഗദിവയുടെ പിവസന ഒബട്ട് മേ ദിനവല സീതാവേതി വിദുലി ഉപകരണ ഗൃഹപാണ്ഡ സന്ദഹ സുവിശേഷീ തീമനാരസാ വിസ്തര ബിന്ദു 76 8 233 444 സീതാ ഹദവദ്ദിനു ഹിതവത്കമ

അഞ്ജുല, അഞ്ജുല, അഞ്ജുല വീട്ട് കിടക്കുകയാണ്. അതായത് അഞ്ജുല, അഞ്ജുല ആ മുഖത്തുമായിട്ട് ഹൊന്തവാടിയേക്കില്ല തീയന്നെ. ആ ആ മറ്റേ ഹിത്താകണ്ടുമേ മുഖത്ത് ഹൊന്തവാടിയേക്കുമേ കേറാ മകേ വേട്ട കോഹമാത്തി നന്നുവാണിത്തേ ഹൊന്ത വേട്ട തമായി എന്നെ അന്നല്ലൊരേ വട്ട അക്കിയല മറ്റേ കൊലുപ്പഞ്ചേ കാറാതന കല്ല തീയണം കോ പെണ്ണ ഫോട്ടോകൊക്കെ വന്ന് പറഞ്ഞു ലൊറിയെ ആ സൈ ബലാന്ന് വെസക്കാലിട്ടാ ഞാന്ന് തിബനേ ലൊറിയെ വെസ ബലാന്ന് ബെന്നങ് തിമ്പായി മൊറട്ടുവേ റുക്ഷാൻ ഫെർണാൻഡോ ഇല്ലാങ്കട്ട് ഒരാഗെ ഫാമിലിക്കേ ആയാ ചാലുവോ